കടിച്ച ഡോക്ടറുടെ അപ്പു അസമം വന്നു. ഞാനും ഫീഗോരുന്നു ഫീഗോരുന്നു മക്കൊക്ഷൂരി അമ്മയും ഫീഗോരമി മക്കൊട്ടിട്ടാണി തമ്മ കമ്മത്തി മുള്ളു ചുപ്പൂയുക്കുയി മുള്ളു തുത്തറാങ്ങമി നിലക്കാട്ടി അസുറി തമക്കോങ്ങട്ട തമാണ് ചിലക്കോണമെന്ന് ആമരാവ് കഷട്ടി തുത്തറാങ്ങമി തമാങ്ങ നിജിനൊരു വട്ടം മുക്കുവാങ്ങയും മുക്കുവാക്കാട്ടി ഉഷത്തി തനിമേ ലക്ഷ്മയും വിജയത്തെ വിജയത്തെപ്പിത്തിനും അങ്ങനെക്കാവിടെ കാമക്കണ്ണി നിർത്തില്ലുകു താസ്കട്ടൊരു വട്ടില്ലുകൂ ലക്ഷ്മ ഇതെത്തിനും തിമക്റ്റ വന്നു കമ്മട്ടു നെക്കെട്ടുവാറുമ്മൻ കുക്കിയൂട്ടിമി കക്ഷുവോ കുക്കിയൂട്ടി കിട്ടമ്മ ഒന്നേ മക്ഷവോ അക്ഷനാമൊക്കെ ലക്ഷക്ഷുവോ നപ്പുങ്ങത്തിയു കമ്മകൊച്ചമ്മന്നു ടാക്കിൽ കൂട്ടായമെന്ന് അപ്പം കെട്ടിൽ കാവുമത്തേമ്മക്ഷന് കശ കാവുമട്ടിക്ക് പശാരി ലക്ഷ്മം മിജം അങ്ങോട്ട് ഞാൻ അക്ഷണം തിമക്റ്റൊക്കെ കന്നക്ഷണം ക്ഷ്മപ്പും അമ്മട്ട് പുട്ടിങ് കെട്ടിടാറാകും തവങ്ങാനില്ല അമ്മ കണ്ണു കെട്ടിട്ട് അത്തിട്ടു തവങ്ങാനില്ല അമ്മ കണ്ണു അയ്യോ സ്വീക്ക് മിസ്റ്റാഫിന് കയ്യുക്ഷരയ കളർമ്മ കണ്ണു അങ്ങനത്തെത്തേങ്ങോട്ടമെന്ന് കയ്യുക്ഷര കയ്യൂരാക്ഷം കയ്യുക്ഷമൂരാക്ഷം മറ്റ ഒക്കോശാട്ടിത്താശ്യമെന്ന് ഇന്നമ്മ കാട്ടുന്നത് കയ്യുക്ഷരത് വരാമ കിട്ട ഒക്കോട്ട കയ്യുക്ഷരത ഒട്ടുകുപ്പിങ്ങ ചുട്ടിട്ടെടുക്കുകയാണ് തെമ്മി കാട്ടുവരും.